കസിൻഡനെ ഏതാകാന്തേനക്ക പ്രാസായതകൻ കെ എന്ന കൈത്വേഷൻ സ്റ്റുഡിയോ ചോഗ പ്ലാനിംഗ് കമ്മിറ്റി കനീസേ തബേച്ചി സി കാസിനെ തക് ഫാമിലിയൻ ബജാൽ സാംബൈ എൻ കാസിനെ തൈ എൻ ചെ ബ്ലാങ്കേ തോഡെനിമിത്തിനെ ബോഡെ തിക്കരിച്ചു കൗന്തി എൻ കാവ്യ കോങ്കൈ എൻ ചാൾസ് സാംബൈ നേഷണൽ ചെയർമാൻ കിബറോറേഗ് ക്ലാൻ കോസുക്കാ പൈശ്യത്തിനും നികിയാച്ചിയ ഓഡിനോത്തൻ ആഗേമേ തപ്പ്കഞ്ഞ നികിയ എൻ കാസിനെ തെന്തർഗി തിപ്തം യോ തൻകുബേതു തപ് കൊറു ചുമോസകോ മകാ തിക്കൽ ചെ കരീത് തോന്ന കിവയ്ക്കിൻ കോങ്കൊയി എൻ പൈശോനി കേശകിച്ചി കമ്മ്യൂണിറ്റി ചെബോത്ത ചെബ്ലാങ്കേത്ത ഓഡ് ചെബോത്ത തീക്സിത്തിന് ബൊബണ്ടൈ ശകക് പ്രൈമറി സ്കൂൾസ് ആഗ് സെക്കൻഡറി ബോ കാഫ്സിനെന്തേത് കീതോനത്ത് കൊറ കോവയ്ക്കും പറയത്തിന് ബോ ടെക്നിക്കോൾ കെരീഷോ നാഷണൽ പോളിടെക്നിക് നേഗ്രാൻ കൊയ്ബിഗ് എൻ കഞ്ഞിത്താബ് എൽഫോ ശകോയൻ കീതോരത്ത് കൊറാക്കു സോംജി ലോകക് പൈശോനിക് കേത്തോരത്ത് കൊറ സിയാസ ചെബമോയ് എ നയൻറ്റീൻ നയൻറ്റി ടു ഓറോ കെഞ്ഞ തകബോത്ത വില്യം റോത്തോ സോമേ ഇഷയത്ത് കൊണ്ടോയ്ക്കുബോ കിരീച്ചോ ചെബോത്ത സെനത്തന ബക്കവും തിനോത്തന്ന അരുൺ ചെരുവോത്ത കാവന ഡോക്ടർ എറിക് കിപ്കോയ ചുമുത്തായി എം ബി സഗം സി എസ് കുബോത്ത കമ്മ്യൂണിത്തിന് ചേബ്ലാങ്കേത്ത് അഗേച്ചി സി കാംസിനെ കൊയ്ത്ത പേത്തുനോത്തുക എൻ തേ പുതക തൂലി ബിരിച്ച് സാമ്പായി എൻ സീറോ സെവൻ ടു നയൻ എയ്റ്റ് നയൻറ്റി സിക്സ് ഫൈവ് ട്വന്റി ഫൈവ് സീറോ സെവൻ ടു നയൻ 8965 2025. കോവയ്ക്കിംബരത്തിനോളിടെക്നിക് നേഗ്രാൻ കൊയ്ബിഗെൻ കഞ്ഞിത്താബ് എൽഫോ ഷെഗോയിൻ കീതോരത്ത് കൊറാക്കോ സോംജി ലോഗോഗ പൈശോനിഗ കീതോരത്ത് കൊറാപ്പുള്ള തൊഴിശക്കുബമോയ് എ നയൻറ്റീൻ നയൻറ്റി ടു ഓറോ കെഞ്ഞ തകബോത്ത വില്യം റോത്തോ സോമേ കോണ്ടോയ്ക്കുബോ കിരീച്ചോ ചുബോത്ത സെനത്തൻ ബൊക്കവും തിനോത്തൻ അരുൺ ചെരുവോ തക്കാവന ഡോക്ടർ എറിക് കിപ്കോയച്ച് മുത്തായി എം ബി സഗം സി എസ് കുബോത്ത കമ്മ്യൂണിറ്റിന് പക്ഷേ ബ്ലാങ്കെ തകേച്ചി സി കാംസിനെ കൊയ്ത്ത എൻ കൊറോണ എൻ തേ പുതകത്തുകള് ബിർജിൻ സാംബൈ എൻ സീറോ സെവൻ ടു നയൻ എയ്റ്റ് നയൻറ്റി സിക്സ് ഫൈവ് ട്വന്റി ഫൈവ് സീറോ സെവൻ ടു നയൻ എയ്റ്റ് നയൻറ്റി സിക്സ് ഫൈവ് ട്വന്റി ഫൈവ് നോത്തൊക്കെ കോക്കാബ്രാസായി തകെ നഗൈ ട്വേഷൻ സ്റ്റുഡിയോ